സ്മിത്ത് മച്ചാറിനെ അടുത്തറിയുന്ന ക്യാപ്റ്റൻ ധവാൽ പട്ടേൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും വ്യക്തിത്വത്തെയും പ്രശംസിച്ചു. ന്യൂസിലൻഡിലെ മെയിൻലാൻഡ് എയർ എന്ന ഫ്ലൈറ്റ് ട്രെയിനിങ് കമ്പനിയിൽ മച്ചാറിനൊപ്പം പരിശീലനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ ധവാൽ പട്ടേൽ. മച്ചാർ അന്ന് തന്നെ വളരെ കഴിവുള്ളതും സഹപൈലറ്റുമാർക്കും മറ്റു പൈലറ്റുമാർക്കും ബഹുമാനപ്പെട്ട പരിശീലകനുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് എപ്പോഴും പ്ലാൻ ബി മാത്രമല്ല പ്ലാൻ സിയും മനസ്സിലുണ്ടാകും. മച്ചാറിന്റെ വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവും വിമാനമോടിക്കുമ്പോൾ അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കാമെന്ന് മുൻകൂട്ടി ചിന്തിക്കുന്ന ശീലവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നുവെന്ന് ശ്രീ പട്ടേൽ പറഞ്ഞു. എയ്സ് പൈലറ്റിനേക്കാൾ ഒട്ടും കുറവല്ല അദ്ദേഹം. ക്യാപ്റ്റൻ പട്ടേലിന്റെ വാക്കുകളിൽ മച്ചാറിന് തന്റെ മേഖലയിൽ വളരെ ആഴത്തിലുള്ള അറിവും മികച്ച പെരുമാറ്റവും വിമാനയാത്രയോടുള്ള വളരെ ഗൌരവമുള്ള സമീപനവും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അറിവും പെരുമാറ്റവും ഫ്ലൈങ്ങിനോടുള്ള ആറ്റിറ്റ്യൂഡും ഒരു എയ്സ് പൈലറ്റിനേക്കാൾ ഒട്ടും കുറവല്ല. സ്പൈസ് ജെറ്റിൽ ഫസ്റ്റ് ഓഫീസറായി ചെറുപ്പത്തിൽ തന്നെ കരിയർ ആരംഭിച്ച മച്ചാർ പിന്നീട് തന്റെ കഴിവിലൂടെ ക്യാപ്റ്റനായി ഉയർന്നു. തുടർന്ന് അദ്ദേഹം ട്രെയിനിങ് ക്യാപ്റ്റനായി മാറി മറ്റു പൈലറ്റുമാരെയും ഫസ്റ്റ് ഓഫീസേഴ്സിനെയും ക്യാപ്റ്റനെയും പരിശീലിപ്പിച്ചു. പ്രതിസന്ധിയിലും കൈവിടാത്ത മനസ്സ്. ദുബായ് ഫ്ലൈറ്റ് FZ-1073 സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മച്ചാർ വിമാനത്തെ രക്ഷിക്കാൻ 7700 എന്ന അന്താരാഷ്ട്ര അടിയന്തര സ്ക്വാക് കോഡ് നൽകുകയും പിന്നീട് തന്റെ സീറ്റ് ബെൽറ്റ് അഴിച്ച് കോക്ക്പിറ്റിന്റെ വാതിലിലേക്ക് എത്തി അത് തുറക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയും ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് വ്യക്തമാക്കുന്നതാണെന്ന് ക്യാപ്റ്റൻ ധവാൽ പട്ടേൽ പറഞ്ഞു. ആ പരിക്കേറ്റ അവസ്ഥയിൽ സീറ്റ് ബെൽറ്റ് അഴിച്ച് എഴുന്നേറ്റ് വാതിലിലേക്ക് നടന്ന് അത് തുറന്നത് അത്യന്തം പ്രശംസനീയമാണ്. ആ സാഹചര്യത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന മനസ്സാന്നിധ്യത്തെ എല്ലാവരും ആദരിക്കണം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുവെന്ന് ശ്രീ പട്ടേൽ പറഞ്ഞു. 30കളിലുള്ള ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ 13 വർഷത്തിലേറെ ബോയിംഗ് 737 കമേഴ്സ്യൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. 2022 മുതൽ അദ്ദേഹം ഫ്ലൈ ദുബൈയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് സ്പൈസ് ജെറ്റിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം സൗദി അറേബ്യയിലെ തബൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മച്ചാറിനെ പിന്നീട് UAEയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സ്ഥിരതയുള്ളതാണെന്നും അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയുമാണെന്നാണ് റിപ്പോർട്ട്. ഗുജറാത്ത് സർക്കാരിന്റെ ആദരം കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെ ആദരിച്ച് അദ്ദേഹത്തിന് വിശിഷ്ട് ഗുജറാത്ത് ഗരീമ അവാർഡ് നൽകുമെന്ന് ഗുജറാത്ത് സർക്കാർ പ്രഖ്യാപിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ 174 യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ മച്ചാർ കാഴ്ചവെച്ച ധൈര്യം ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുകയാണെന്നും അദ്ദേഹത്തിന്റെ ധീരത ഗുജറാത്തിനും ഇന്ത്യക്കും അഭിമാനമാണെന്നും പറഞ്ഞു. ക്യാപ്റ്റൻ മച്ചാറിന്റെ പഴയ സഹപ്രവർത്തകന്റെ വാക്കുകൾ ഈ സംഭവത്തിനെ മറ്റൊരു വശം വ്യക്തമാക്കുന്നു. പ്രതിസന്ധി വന്നപ്പോൾ മാത്രമല്ല വർഷങ്ങളായുള്ള പരിശീലനവും മുൻകൂട്ടി ചിന്തിക്കുന്ന ശീലവും അപകട സാഹചര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരിക്കാം. ഇപ്പോൾ ഗുജറാത്ത് ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അല്ല, ആദരവ് തീർച്ചയായും നൽകേണ്ടതാണല്ലോ അല്ലേ. 174 യാത്രക്കാരും 6 ജീവനക്കാരുടെയും ജീവൻ രക്ഷിച്ച ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ മച്ചാർ. ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അതായത് പഴയ പൈലറ്റുമാരും ഈ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്, ഫ്ലൈ വിമാനം ദുബായ് വിമാനം അതിവേഗത്തിൽ കുത്തനെ താഴേക്ക് പതിച്ചിട്ടും വിമാനം തകരാതെ രക്ഷപ്പെട്ടത് എങ്ങനെയെന്നാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് 150 പേരുമായി പറന്നുകൊണ്ടിരുന്ന വിമാനം ഏകദേശം 1 മിനിറ്റിനുള്ളിൽ 34,000 അടി ഉയരത്തിൽ നിന്ന് 17,000 അടിയിലേക്ക് കുത്തനെ താഴേക്ക് പതിച്ചതായാണ് റിപ്പോർട്ട്. ഈ സമയത്ത് വിമാനത്തിൻ്റെ ഇറക്കത്തിൻ്റെ വേഗത മിനിറ്റിൽ 30,000 അടി വരെ എത്തിയതായി
ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പൈലറ്റുമാർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് ഇത്രയും വലിയ സമ്മർദ്ദവും വേഗതയും ഉണ്ടായിട്ടും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് അത്യന്തം അസാധാരണമായ സംഭവമാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. വിമാനം തകരാതെ നിന്നത് എന്തുകൊണ്ടെന്നാണ്? വിമാനത്തിന്റെ ഘടനയ്ക്ക് വളരെ വലിയ സ്ട്രക്ചറൽ സേഫ്റ്റി മാർജിൻ ഉണ്ടാകുന്നതിനാലാണ് ഇത്തരത്തിലുള്ള അത്യന്തം കഠിനമായ സാഹചര്യത്തിലും എയർഫ്രെയിം പൂർണ്ണമായി തകരാതെ നിലനിൽക്കാൻ കഴിഞ്ഞിരിക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പൈലറ്റുമാർ അഭിപ്രായപ്പെടുന്നു. ബോയിങ് 737 MAX എയർഫ്രെയിം നിർമ്മാണത്തിൽ പ്രത്യേക അലുമിനിയം അലോയ്സിനും അഡ്വാൻസ് കോമ്പസൈറ്റ് മെറ്റീരിയൽസിനും ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ സർട്ടിഫിക്കേഷൻ ആവശ്യകതകളേക്കാൾ വലിയ സുരക്ഷാ മാർജിനോടെയാണ് വിമാനങ്ങളുടെ ഘടന രൂപകൽപ്പന ചെയ്യുന്നത്. എന്നിരുന്നാലും വിമാനം 100 times മടങ്ങ് കൂടുതൽ ശക്തമാണ് എന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു പൈലറ്റിന്റെ അവകാശവാദം ഒരു ഔദ്യോഗിക സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പരിശോധനയുടെ ഫലമായി കാണേണ്ടതില്ല. റഡറിന് കേടുപാട് സംഭവിച്ചു. വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങിയ ശേഷം പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിലുള്ള റഡറിന് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട് പറയുന്നു. വെർട്ടിക്കൽ സ്റ്റെബിലൈസർ വിമാനം വശങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. റഡർ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിന്റെ ഭാഗമായി ചലിക്കുന്ന നിയന്ത്രണ ഭാഗം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഇത്രയും വലിയ എയറോഡൈനാമിക് സ്ട്രെസ് ഉണ്ടായിട്ടും വിമാനത്തിന്റെ പ്രധാന ഘടന നിലനിന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. നിയർ സൂപ്പർസോണിക് സ്പീഡ് 34,000 feet മുതൽ 17,000 feet വരെ അതിവേഗത്തിൽ താഴേക്ക് പതിച്ചപ്പോൾ വിമാനം നിയർ സൂപ്പർസോണിക് സ്പീഡിനോടടുത്ത വേഗതയിലെത്തിയതായി റിപ്പോർട്ട് പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ എയർഫ്രെയിമിൽ വലിയ എയറോഡൈനാമിക് ലോഡ്സ് ഉണ്ടാകാം. സാധാരണയായി ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റിന് ഇത്രയും വേഗതയും ഡീസന്റ് റേറ്റും സുരക്ഷിതമായ ഓപ്പറേറ്റിംഗ് എൻവലപ്പിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ വിമാനം നിയന്ത്രണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് സുരക്ഷിതമായി ഇറക്കാൻ കഴിഞ്ഞത് വളരെ അസാധാരണമായ കോക്പിറ്റ് റിക്കവറി ആയിരുന്നുവെന്നാണ് വിവിധ പൈലറ്റുമാരുടെ അഭിപ്രായം. C-17 പൈലറ്റിന്റെ പ്രതികരണം. C-17 മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ പറത്തുന്ന ഒരു പൈലറ്റ് ബോയിങ് 737 MAX എയർഫ്രെയിം ഈ സംഭവത്തിൽ പ്രകടിപ്പിച്ച സ്ട്രക്ചറൽ സ്ട്രെങ്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ട് പറയുന്നു. C-17 പോലുള്ള ശക്തമായ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിനോട് പോലും താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബോയിങ് 737 MAX ഘടനയ്ക്ക് ലഭിച്ച വലിയ സ്ട്രെസ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഒരു പ്രധാന കാര്യം, ഈ സംഭവത്തെക്കുറിച്ചുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ, എയർക്രാഫ്റ്റ് ഡാമേജ്, എക്സാക്ട് സ്പീഡ്, സ്ട്രക്ചറൽ ലോഡ്സ് എന്നിവയുടെ അന്തിമ വിശദാംശങ്ങൾ ഔദ്യോഗിക ഏവിയേഷൻ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായതിനു ശേഷമേ ഉറപ്പായി പറയാൻ കഴിയൂ. അതുകൊണ്ട് വിമാനം നിയർ സൂപ്പർസോണിക് ആയി അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റിനെ ഇത്ര നോട്ട്സ് മറികടന്ന് തുടങ്ങിയ കണക്കുകൾ ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകളുടെയും ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റയുടെയും അടിസ്ഥാനത്തിലുള്ളവയാണ്. അവ അന്തിമ അന്വേഷണ റിപ്പോർട്ടിനെ സ്ഥിരീകരിച്ച കണക്കുകളായി കാണരുത്. ചുരുക്കത്തിൽ, ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരമായ പ്രവർത്തനം, യാത്രക്കാരുടെ സമയോചിതമായ ഇടപെടൽ, വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് പൈലറ്റുമാരുടെ സഹായം, ബോയിങ് 737 MAX സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഘടകങ്ങളെല്ലാം ചേർന്നാണ് വലിയ ദുരന്തം ഒഴിവാക്കപ്പെട്ടതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു ന്യൂസിൽ ഒരു ഗാനത്തിലേക്ക് കടക്കാം.

88.9 മിന്നഫ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നല്ലൊരു ഗാനം എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു കരുതുന്നതായത് ബിതലയം കുടുംബ യൂണിറ്റ്. വളരെ ബ്യൂട്ടിഫുൾ ഒരു സിനിമയാണ് അത്. എല്ലാവരും പോയി കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അത്രയും രസമുണ്ട് ആ പടം. നല്ല കളക്ഷനും കിട്ടിയിട്ടൊരു പടമാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഗാനം നിങ്ങൾ കേട്ട് കാണും. ബിതലയം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ ഗാനമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് അന്ന എന്ന പുറത്തിറങ്ങാത്ത സിനിമയിലുള്ളൊരു ഗാനമാണ്. അന്ന് ആ ചിത്രത്തിലെ ഏകദേശം 8 ഗാനങ്ങളുണ്ടായത്. അതിൽ ഈ ഗാനം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനമായിരുന്നു. അപ്പം അന്ന് ഞാൻ എൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ ഒരു കാസറ്റുകളുണ്ടായിരുന്നു, വീഡിയോ ആൻഡ് ഓഡിയോ, ഓഡിയോ റെക്കോർഡിംഗ് ഉള്ള ഒരു കാസറ്റുകൾ. അന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ അവിടെ അന്നത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഇന്നത്തെ പോലെയല്ല, അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഓരോ കാസറ്റിൽ നിന്നും എടുത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള സംവിധാനമല്ല. ഇന്നൊരു സി ഡി ഒക്കെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള സി ഡിയിലൊക്കെ ചിലതിൽ 100 പാട്ടുകളുണ്ടെങ്കിൽ അതിന്ന് ആ സി ഡി മുഴുവൻ മേടിച്ചെങ്കിൽ നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റുന്നു. അതിന്ന് റെക്കോർഡ് ചെയ്യുന്നൊരു സംവിധാനം ഇല്ല. പണ്ട് കാലങ്ങളിൽ ഏത് പാട്ടാണ് നമുക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പം ഈ പാട്ട് ഞാനെന്നുള്ള സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഏറ്റവും അധികം അന്നത്തെ കാസറ്റുകളിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ അന്ന് പടം ഇറങ്ങുന്നതിന് മുന്നന്നെ പാട്ടുകൾ ഇറങ്ങും. അപ്പോൾ പാട്ടുകൾ ഇറങ്ങുമ്പോൾ അത് കേട്ട് കഴിഞ്ഞ് ജനങ്ങൾ വന്ന് കേട്ട് പാട്ട് റെക്കോർഡ് ചെയ്യുന്നൊരു സംവിധാനം. അന്ന് ഏറ്റവും അധികം ഗാനങ്ങൾ ഈ പാട്ട് പലരും അന്ന് വേദ വിഷ്വൽ ലൈബ്രറി എന്നുള്ള കാസറ്റ് കടയിൽ നിന്ന് ആളുകൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം അന്ന് നസറിന് പാടുന്ന അന്നത്തെ 55-ാം അദ്ദേഹത്തിൻ്റെ 55-ാം വയസ്സിൽ പാടിയ നസറിന് പാടിയൊരു ഗാനമാണ് ആ ശബ്ദത്തിൻ്റെ മാസ്മരീകത. അത് കുറേ വർഷത്തിന് ശേഷം നമ്മൾ കേൾക്കുകയാണ്. ക്ലാരിറ്റി, ഓരോ ദശാബ്ദങ്ങൾ എടുത്തു നോക്കുമ്പോഴും അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളാണ് അല്ലേ. 60-കളിലാണെങ്കിൽ ആ ശബ്ദമല്ല, 70-കളിൽ 70-കളിലെ ശബ്ദമല്ല, 50-ൽ 80-ലല്ല, 90-ൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് കൂടുതൽ മാധുര്യം കൂടി വരുന്നതായിട്ട് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഗാനം, ഔസേപ്പച്ചൻ്റെ സംഗീതം, ഷിബു ചക്രവർത്തി എന്ന മഹാനായ ആ വ്യക്തിയുടെ ഗാനരചന, പിന്നെ ദാസേട്ടൻ്റെയും ശ്രീ ചിത്രയുടെയും ആലാപന ശൈലി കൊണ്ട് ആ പാട്ട് ശ്രദ്ധേയമായി. ഏകദേശം 500,000 കാസറ്റുകളാണ് അന്നത്തെ കാലത്ത് വിറ്റഴിഞ്ഞെന്നാണ് ശ്രീ ഷിബു ചക്രവർത്തി പറയുന്നത്. ഇനിയും അദ്ദേഹത്തിന് ഷിബു ചക്രവർത്തിക്ക് കൂടുതൽ ഗാനങ്ങൾ എഴുതാൻ സർവശക്തൻ ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു ഗാനത്തിലേക്ക് കടക്കാം.

88.9 എഫ് എം മലയാള ചാലകത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ലോകം മുഴുവൻ സംസാരിക്കുന്ന ഒരു വാർത്ത ഇക്കഴിഞ്ഞ ദിവസം ഫ്ലൈ ദുബായിൽ വിമാനത്തിൽ നടന്ന നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായിട്ടുള്ള ധൈര്യത്തെക്കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള നേതാക്കളും മറ്റുള്ള ആളുകളെല്ലാം പ്രകീർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ 174 യാത്രക്കാരും 6 വിമാന ജോലിക്കാരും അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഏകദേശം 34,000 അടി ഉയരത്തിൽ പറന്നിരുന്ന ഒരു വിമാനം ക്ഷണനേരം കൊണ്ട് തന്നെ അത് 17,000 അടിയിലേക്ക് കൂപ്പുകുത്തി എന്നാണ് പറയുന്നത്. ലോകത്തുള്ള വിമാന എക്സ്പേർട്സുകളെല്ലാം പറയുന്നത് അവിശ്വസനീയമാണെന്നാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അടിയിലേക്ക് വിമാനം കൂപ്പുകുത്തിയിട്ടും നിലത്തോട്ട് പതിക്കാഞ്ഞത്? അത്ഭുതമെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ എല്ലാം കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, നല്ല കാര്യം, സഹ പൈലറ്റ് ആക്രമിച്ച് ദേഹമാസകലം മുറിവേറ്റിട്ടും കോക്പിറ്റിൻ്റെ വാതിൽ അദ്ദേഹം തുറന്നതാണ്. ഇത്രയും സംഘർഷഭരിതമായിട്ടുള്ള ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ധൈര്യം കിട്ടിയതും സമചിത്തതയോടു കൂടിയിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തതും ലോകം ഇന്ന് അദ്ദേഹത്തിന് അഭിനന്ദന പ്രവാഹം കൊണ്ട് മൂടുകയാണ്. ആ കോക്പിറ്റിൻ്റെ വാതിൽ തുറന്നതുകൊണ്ടാണ് 5 ആളുകൾക്ക് കോക്പിറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചതും ഈ സഹ പൈലറ്റിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചതും എന്നാണ്. അതിനുശേഷം അതിലുണ്ടായിരുന്ന വേറെ 2 സഹ പൈലറ്റുമാർ അവരെ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട്

മെൽബണിൽ എർത്ത്ക്വേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും അത് ഫീൽ ചെയ്തു. എനിക്കത് ഇന്നേ രാത്രി ഇന്ന് റേഡിയോ ഉള്ള കാരണം കുറേ പ്രിപ്പയർ ചെയ്ത് കിടക്കാൻ കുറച്ച് ലേറ്റായി.

അതുകൊണ്ട് ഉറങ്ങി കുറച്ച് ഇറങ്ങി കഴിയുമ്പോഴേക്കും നാട്ടിൽ നിന്നൊരു ഫോൺ വന്നു. നാട്ടിൽ നിന്ന് ഫോൺ വന്ന് അത് ഞാൻ അറ്റൻഡ് ചെയ്ത് പിന്നെ ഉറക്കം വരുന്നില്ല, പിന്നെ അങ്ങനെ കിടക്കുക. ഇത് എങ്ങനെയാണ് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് കുലുങ്ങുന്ന പോലെയല്ല തോന്നി, അതായത് മേൽക്കൂരയുടെ മുകളിൽ ആരോഗ്യം നടക്കുന്ന പോലെ തുടങ്ങി. ഒരു ഒരു ചെറിയൊരു ശബ്ദം കുറച്ച് നിന്നു അത്. പിന്നെ എൻ്റെ നായക്കുട്ടി ആൽഫി അവൻ ഭയങ്കര കൊരയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കണ്ടത് ചെറിയൊരു ഭൂകമ്പം ഉണ്ടായെന്നുള്ളത്. ഈ സംഭവം സാഹിബ് ഈ വരുമ്പോൾ പറയണേ, ഈ നായക്കുട്ടികൾക്ക് എന്തു കാര്യം പെട്ടെന്ന് അറിയാനുള്ള ഒരിതുണ്ട്. ഇത് മുകളിൽ മേൽക്കൂരയുടെ മുകളിൽ ആരോ നടന്നു പോകുന്നതായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ വിചാരിച്ചു ഈ രാത്രി നേരത്ത് ആരാണ് ഇതിൻ്റെ മുകളിൽ, കള്ളമാരടിയാണോ? അങ്ങനെ ഞാൻ എഴുന്നേറ്റിരുന്ന് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് ഞാൻ ഹാളിൽ പോയിരുന്നു. ആരാണ് ഇതിൻ്റെ മുകളിൽ കയറി അവനൊന്ന് ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ച് കത്തുന്നു. അപ്പോൾ സംഭവം അതായിരുന്നില്ല, ഒരു ചെറിയൊരു ഭൂകമ്പമാണ് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്തു. പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇപ്പോൾ റേഡിയോയിലേക്ക് പലരും അയച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും ഫീൽ ചെയ്തു എന്ന് പല ആളുകളും. മനുഷ്യ സംഭവങ്ങളൊന്നും ഒരു സ്ഥലത്തൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.

ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ബ്രാൻഡുകളിലൊന്നായ നൈക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ സ്പോർട്സ് വെയർ വിപണി തകർന്നതല്ല പ്രശ്നം, പുതിയ ഉൽപ്പന്നങ്ങളിലൂടെ ഉപഭോക്താക്കളെ ആവേശപ്പെടുത്തുന്നതിലും മാറുന്ന ഫാഷൻ ട്രെൻഡുകളോട് പ്രതികരിക്കുന്നതിലും നൈക്ക് പിന്നിലായതാണ് പ്രധാന പ്രശ്നം. നൈക്കിൻ്റെ വിൽപ്പനയും ലാഭവും കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഏറ്റവും പുതിയ പാദത്തിൽ വരുമാനം 4% കുറഞ്ഞത് $11.2 billion. ലാഭം 2% കുറഞ്ഞ് $712 million. അടുത്ത സാമ്പത്തിക വർഷം വരുമാനം ഹൈ സിംഗിൾ ഡിജിറ്റ് ശതമാനം കുറയുമെന്ന് നൈക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഓഹരി വിപണിയിൽ നൈക്കിന്റെ ഓഹരിക്ക് വലിയ സമ്മർദ്ദമുണ്ടായി. $230 billion നഷ്ടപ്പെട്ടു എന്നത് നൈക്കിന്റെ ബാങ്കിലെ പണം നഷ്ടപ്പെട്ടു എന്നല്ല, കമ്പനിയുടെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് ഏകദേശം $230 billion മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറഞ്ഞു എന്നാണ് അർത്ഥം. ഏറ്റവും വലിയ പ്രശ്നം പുതിയ ഉൽപ്പന്നങ്ങളുടെ കുറവാണ്. നൈക്കിന്റെ എയർഫോഴ്സ് 1, ഡങ്ക്, എയർ ജോർഡാൻ, കോഡ്സ് തുടങ്ങിയ ഷൂകൾ ഒരു കാലത്ത് സ്പോർട് ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നില്ല, അവ ഫാഷന്റെയും യുവജന സംസ്കാരത്തിന്റെയും ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ബ്രാൻഡുകൾ ലഭ്യമാണ്. പ്രത്യേകിച്ച് ഹോക്ക, ഓൺ, മറ്റു പുതിയ ലൈഫ് സ്റ്റൈൽ ഫുട്വെയർ ബ്രാൻഡ്സ് എന്നിവ നൈക്കിന് ശക്തമായ മത്സരം നൽകുന്നു. അതിനാൽ നൈക്കിന്റെ പ്രധാന ചോദ്യം, നമ്മുടെ പഴയ പ്രശസ്തമായ ഷൂകൾ മാത്രം ആശ്രയിക്കാതെ ഇന്ന് ഉപഭോക്താക്കൾ നിർബന്ധമായും വാങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതാണ്. 3, ചൈനയിൽ വലിയ തിരിച്ചടി. നൈക്കിന് ഏറ്റവും വലിയ പ്രശ്നമുള്ള വിപണികളിലൊന്നാണ് ചൈന. ഗ്രേറ്റർ ചൈനയിലെ വരുമാനം ഏറ്റവും പുതിയ പാദത്തിൽ 22% കുറഞ്ഞു. കറൻസി മാറ്റത്തിന്റെ സ്വാധീനം ഒഴിവാക്കിയാൽ ഇടിവ് 26%. ചൈനീസ് സ്പോർട്സ് ബ്രാൻഡുകളും ശക്തമായിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങളിലും മാറ്റമുണ്ടായി. നൈക്ക് ഡയറക്ട് സ്ട്രാറ്റജി തിരിച്ചടിയായി. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നൈക്കിന്റെ സ്വന്തം നൈക്ക് സ്റ്റോഴ്സ്, നൈക്ക് വെബ്സൈറ്റ്, നൈക്ക് ആപ്സ്, ഡയറക്ട് ടു കൺസ്യൂമർ സെയിൽസ് എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. അതേസമയം പരമ്പരാഗത റീറ്റെയിൽ സ്റ്റോഴ്സുമായുള്ള ബന്ധം കുറച്ചു. പിന്നീട് നൈക്ക് തിരിച്ചറിഞ്ഞത് സ്വന്തം സ്റ്റോഴ്സ് മാത്രം മതിയാകില്ല എന്നതാണ്. ഫുഡ് ലോക്കർ പോലുള്ള ഹോൾസെയിൽ റീറ്റെയിലേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് റീറ്റെയിൽ ചാനലുകളും നൈക്ക് ഉൽപ്പന്നങ്ങൾ ശക്തമായി ലഭ്യമാകണം. ഏറ്റവും പുതിയ കണക്കുകൾ, നോർത്ത് അമേരിക്ക 2% വളർച്ച, നൈക്ക് ഡയറക്ട് 8% കുറവ്, ഡിജിറ്റൽ സെയിൽസ് 13% ഇടിവ്, ചൈനയിൽ 20% ഇടിവ്, കൺവേഴ്സ് 28% ഇടിവ്, ജോർഡൻ ബ്രാൻഡിനും ബുദ്ധിമുട്ട്. മൈക്കിൾ ജോർഡനൊപ്പം നൈക്ക് സൃഷ്ടിച്ച ജോർഡൻ ബ്രാൻഡ് ലോകത്തിലെ ഏറ്റവും വിജയകരമായ സ്നീക്കർ ബ്രാൻഡിലൊന്നായി മാറി. എന്നാൽ ഇപ്പോൾ സ്നീക്കർ മാർക്കറ്റ് കൂടുതൽ മത്സരാധിഷ്ഠിതമാണ്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ബ്രാൻഡുകളും കൂടുതൽ ഡിസൈനുകളും ലഭിക്കുന്നു. അതിനാൽ ജോർഡനിന് പഴയതുപോലെ വളർച്ച നിലനിർത്താൻ ബുദ്ധിമുട്ടുകയാണ്. നൈക്ക് ചെലവ് കുറയ്ക്കുന്നു. നൈക്ക് പേസ് എന്ന റിസ്ട്രക്ചറിംഗ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ 2031 സാമ്പത്തിക വർഷം വരെ ഏകദേശം $2.5 billion ചെലവ് ലാഭിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ റീസ്ട്രക്ചറിംഗിന് ഏകദേശം $1 billion ചെലവ് വരുമെന്നും കമ്പനി പറയുന്നു. ജീവനക്കാരുമായി ബന്ധപ്പെട്ട ചെലവുകളും ഇതിലുൾപ്പെടുന്നു. ഇന്ത്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം. വാർത്തയിലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ബംഗളൂരുവിൽ നൈക്ക് പുതിയ ക്യാമ്പസ് സ്ഥാപിക്കാൻ പോകുന്നു എന്നതാണ്. ഇന്ത്യ നൈക്കിനെ മാനുഫാക്ചറിംഗ്, സോഴ്സിംഗ് മാർക്കറ്റ് മാത്രമല്ല, ടെക്നോളജി, ഡിജിറ്റൽ ഡിസൈൻ, ബിസിനസ് ഓപ്പറേഷൻ തുടങ്ങിയ മേഖലകളിലെയും ഇന്ത്യൻ ടാലന്റിനും നൈക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ സൂചനയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നൈക്ക് തകർന്നു പോകുക എന്നല്ല ഈ വാർത്തയുടെ അർത്ഥം. നൈക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പോർട്സ് വെയർ ബ്രാൻഡിലൊന്നാണ്. പക്ഷേ കമ്പനിക്ക് ഇപ്പോൾ വലിയൊരു ചോദ്യം നേരിടേണ്ടി വരുന്നു. നൈക്ക് എന്ന പേര് മാത്രം മതിയോ, അതോ ഉപഭോക്താക്കളെ വീണ്ടും ആവേശപ്പെടുത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ വേണമോ? ഒരു കാലത്ത് ജസ്റ്റ് ഡു ഇറ്റ് എന്ന സ്ലോഗനൊപ്പം നൈക്ക് തന്നെ സ്പോർട്സ് കൾച്ചറിനെ നയിച്ചിരുന്നു. ഇന്ന് നൈക്ക് ചെയ്യേണ്ടത് പഴയ വിജയങ്ങളിൽ മാത്രം ആശ്രയിക്കാതെ പുതിയ പ്രൊഡക്ട്സ്, പുതിയ ഡിസൈൻ, പുതിയ കസ്റ്റമർ ട്രെൻഡ്സ്, പുതിയ മാർക്കറ്റ്സ് എന്നിവയിൽ വീണ്ടും ശക്തമായ സ്വാധീനം
നേടുക എന്നുള്ളതാണ്. ഇന്നൊരു ബ്രാൻഡ് നിലനിന്ന് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വലിയ മത്സരമാണ് നടക്കുന്നത്. പിന്നെ ഉപഭോക്താക്കൾക്ക് ഇന്ന് ഇഷ്ടപ്പെടുന്ന വളരെയധികം ബ്രാൻഡുകൾ ലഭ്യമാണ്. പിന്നെ ഫാഷൻ ട്രെൻഡുകൾ, പരസ്യങ്ങൾ, ഈ പരസ്യങ്ങളിലെല്ലാം AI ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നതാണ് ഇന്നിപ്പോൾ കാണുന്ന ഈ പല പരസ്യങ്ങളും നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാറുന്ന ലോക നിലവാരത്തിനനുസരിച്ച് ഓരോ ബ്രാൻഡുകളും അവരുടെ പരസ്യത്തിലും മാറ്റം വരുത്തണമെന്നുള്ളതാണ് പറയുന്നത്. അതായത് സ്പോർട്സ് വെയർ വിപണി തകർന്നതല്ല, പുതിയ ഉൽപ്പന്നങ്ങളിലൂടെ ഉപഭോക്താക്കളെ ആവേശപ്പെടുത്തുന്നതിലും മാറുന്ന ഫാഷൻ ട്രെൻഡുകളോട് പ്രതികരിക്കുന്നതിലും നൈക്ക് പിന്നിലായി എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നൈക്ക് ഇതിൽ നിന്നെല്ലാം കരകയറി വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എന്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എന്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എന്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എന്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.

88.9 വിനഫ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് 19 വയസ്സുകാരന ഇന്ത്യൻ യുവ സംരംഭകന്റെ കഥയാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. 19 വയസ്സിൽ IIT ബോംബെ പഠനം ഉപേക്ഷിച്ച് 3 മില്യൺ AI സ്റ്റാർട്ടപ്പ് നിർമ്മിച്ച ദ്രവ്യ ഷാ എന്ന 19 വയസ്സുകാരനെ കുറിച്ചാണ്. അദ്ദേഹം IIT ബോംബെയിലെ BTech പഠനം ഉപേക്ഷിച്ച് AI മേഖലയിലേക്ക് കടക്കുകയും സൂപ്പർ മെമ്മറി എന്ന AI സ്റ്റാർട്ടപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ കമ്പനിക്ക് ഇതുവരെ ഏകദേശം $3 മില്യൺ ഫണ്ടിംഗ് ലഭിച്ചതായാണ് റിപ്പോർട്ട്. തുടക്കം എങ്ങനെയായിരുന്നു? IIT പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്താണ് ദ്രവ്യ ഒരു ചെറിയ AI ടൂൾ നിർമ്മിച്ചത്. ആ പ്രൊജക്റ്റിൽ നിന്ന് ലഭിച്ച വരുമാനം ഉപയോഗിച്ച് പിന്നീട് അമേരിക്കയിലേക്ക് പോകാൻ സാധിച്ചു. അമേരിക്കയിലെത്തിയ ശേഷം അദ്ദേഹം സ്വയം ഒരു വലിയ ചാലഞ്ച് നൽകി. 40 ആഴ്ച തുടർച്ചയായി ഓരോ ആഴ്ചയും ഒരു പുതിയ പ്രൊഡക്റ്റ് നിർമ്മിച്ച് ലോഞ്ച് ചെയ്യുക. ഇതിലൂടെ ഒരു പെർഫെക്റ്റ് ഐഡിയ കണ്ടെത്താൻ മാസങ്ങളോടം കാത്തിരിക്കാതെ വേഗത്തിൽ ആശയങ്ങൾ പരീക്ഷിക്കുകയും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ നിർമ്മിച്ച നിരവധി പ്രൊഡക്ട്സിൽ ഒന്നാണ് പിന്നീട് സൂപ്പർ മെമ്മറിയായി മാറിയത്. സൂപ്പർ മെമ്മറി എന്താണ് ചെയ്യുന്നത്? ലളിതമായി പറഞ്ഞാൽ AI മെമ്മറി നൽകുകയാണ് സൂപ്പർ മെമ്മറിയുടെ ലക്ഷ്യം. നമ്മളൊരു AI അസിസ്റ്റന്റിനോട് പല കാര്യങ്ങളും പറയുമ്പോൾ അത് എല്ലാം സ്ഥിരമായി ഓർത്തുവെക്കണമെന്നില്ല. സൂപ്പർ മെമ്മറി പോലുള്ള ടെക്നോളജി ഉപയോഗിച്ച് മുൻ സംഭാഷണങ്ങൾ, ഡോക്യുമെന്റ്സ്, നോട്ട്സ്, പേഴ്സണൽ ഇൻഫർമേഷൻ, വിവിധ ഡിജിറ്റൽ ഡാറ്റ എന്നിവയിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ AI തിരിച്ചറിയാനും പിന്നീട് ഉപയോഗിക്കാനും സഹായിക്കുകയാണ് ലക്ഷ്യം. അതിനാൽ ഭാവിയിലെ AI അസിസ്റ്റൻസ് കൂടുതൽ പേഴ്സണലൈസ്ഡ് ആകുന്നതിൽ ഇത്തരം ടെക്നോളജി പ്രധാനപ്പെട്ടതായേക്കാം. ഒന്ന്, വിസ. ദ്രവ്യ പിന്നീട് അമേരിക്കയുടെ OI വിസ നേടി. ടെക്നോളജി, സയൻസ്, ബിസിനസ്, ആർട്സ് തുടങ്ങിയ മേഖലകളിൽ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി തെളിയിച്ച വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേക വിസ കാറ്റഗറിയാണ് OI. ഈ കഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം, ദ്രവ്യയുടെ വിജയത്തിൽ ശ്രദ്ധിക്കേണ്ടത് വെറും 19 വയസ്സിൽ 3 മില്യൺ ഫണ്ട് ലഭിച്ചു എന്നത് മാത്രമല്ല, അദ്ദേഹം സ്വീകരിച്ച സമീപനമാണ് കൂടുതൽ ശ്രദ്ധേയമായത്. ഒരു വലിയ ഐഡിയ വർഷങ്ങളോളം കാത്തിരിക്കുക എന്നതിന് പകരം ചെറിയ ഐഡിയ വേഗത്തിൽ ബിൽഡ് ചെയ്യുക, മാർക്കറ്റിൽ പരീക്ഷിക്കുക, ഫീഡ്ബാക്ക് നേടുക, അടുത്ത ഐഡിയ പരീക്ഷിക്കുക എന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. 40 ആഴ്ചയിൽ 40 പ്രൊഡക്ട്സ് നിർമ്മിച്ച പരീക്ഷണത്തിൽ നിന്ന് ഒടുവിൽ ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയായിരുന്നു. ഒരു പ്രധാന സന്ദേശം, ദ്രവ്യ ഷായിൻ്റെ കഥ IIT പഠനം ഉപേക്ഷിക്കണമെന്നതിന് തെളിവല്ല. അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ വർക്ക് ചെയ്തൊരു വ്യക്തിഗത കരിയർ പാത്ത് മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് ഒരു പൊതുവായ എൻ്റർപ്രണർഷിപ്പ് ലെസൺ എടുക്കാം. വലിയ വിജയത്തിനായി പെർഫെക്റ്റ് ഐഡിയ കണ്ടെത്തുന്നതിന് മുമ്പ് ചെറിയ ഐഡിയ വേഗത്തിൽ പരീക്ഷിച്ച് യഥാർത്ഥ ഉപഭോക്താക്കൾ എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കണ്ടെത്തുന്നത് പലപ്പോഴും കൂടുതൽ പ്രായോഗികമായ സമീപനമാണ്. 19 വയസ്സിൽ തന്നെ കോഡിംഗ്, പ്രൊഡക്റ്റ് ബിൽഡിംഗ്, എക്സ്പെരിമെൻറ്റേഷൻ, സ്റ്റാർട്ടപ്പ്, ഫണ്ട് റൈസിംഗ്, സിലിക്കോൺ വാലി എന്ന യാത്ര നടത്തിയതാണ് ദ്രവ്യ ഷായിൻ്റെ കഥയെ പ്രത്യേകമാക്കുന്നത്.

നമുക്കധികം സമയം ഇല്ല, നമ്മുടെ പരിപാടികളെല്ലാം അവസാനിക്കാറായി. അടുത്ത പരിപാടിക്ക് ഏകദേശം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച ശനിയാഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ. ഒരു കാര്യം പറയുള്ളൂ, നല്ല മഴയാണ് പുറത്ത്. യാത്ര ചെയ്യുമ്പോഴെല്ലാം എല്ലാവരും സൂക്ഷിക്കുക, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. അതായത് നല്ല മഴ പെയ്യുന്നുണ്ട്. അടുത്ത ശനിയാഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ.